നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 16 ചൊവ്വാഴ്ച. ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. കാർഷികരംഗം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV കമോട്ട നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MV രംഗത്ത് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ബാരട്ട നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ചകഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV ജോളി ബോയ് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രൈറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് നാളെ രാവിലെ 7 മണിക്ക് പുറപ്പെടും. 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7 മണിക്കായിരിക്കും രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. സ്വരാജ് ദ്വീപിലേക്ക് MV രംഗത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് യാത്ര തിരിക്കും. അവിടെ നിന്നും ഷഹീദ് ദ്വീപ് വഴി

വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 3-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്. ശ്രോതാക്കളെ, നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കുന്നതിനുമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണമായി ആചരിക്കുന്നു. നേത്രദാനം മഹാദാനമാണ്. ഒരു വ്യക്തി തന്റെ കണ്ണ് ദാനം ചെയ്യുമ്പോൾ അത് മറ്റൊരു വ്യക്തിക്ക് കാഴ്ചശക്തി നേടാൻ സഹായിക്കുന്നു. കോർണിയ തകരാറ് മൂലമുള്ള അന്ധതയ്ക്ക് പരിഹാരം കോർണിയ മാറ്റിവെക്കൽ മാത്രമാണ്. വ്യക്തികൾ മരണാനന്തരം നേത്രദാനം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ഈ അന്ധത പരിഹരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മരണാനന്തരം നേത്രദാനം നടത്താൻ ഓരോ വ്യക്തിയും സജ്ജരാകണം. എന്നാൽ നേത്രദാനത്തെക്കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മയും സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അന്ധവിശ്വാസങ്ങളും ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു. കേവലം 1% ജനങ്ങൾ നേത്രദാനത്തിന് തയ്യാറായാൽ കോർണിയ തകരാറ് മൂലമുള്ള അന്ധത തുടച്ചു മാറ്റാൻ നമുക്ക് സാധിക്കും.

ശ്രോതാക്കളെ, സമീകൃത ആഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ഇന്ത്യയിൽ ആചരിക്കുന്നു. കുട്ടികളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരുടെ ആരോഗ്യം സംരക്ഷിക്കുക, പൊതുജനങ്ങളിൽ ആരോഗ്യകരമായ ഭക്ഷണരീതി പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ഈ വാരാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 1982 ദേശീയ പോഷകാഹാര വാരം ആചരിച്ചു തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭക്ഷ്യ പോഷകാഹാര ബോർഡാണ് ഇതിന് തുടക്കമിട്ടത്. എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക രംഗത്തിലേക്ക് സ്വാഗതം.

0: എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളും പ്രാധാന്യമേറുന്നവയാണ്. എന്നാൽ ഔഷധ ഗുണമുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കുറച്ചധികം പ്രാധാന്യം കൈവരുന്നു. അത്തരത്തിലൊന്നാണ് ഇഞ്ചി. മറ്റു വിളകൾ എന്ന പോലെ ഇഞ്ചി കൃഷിക്കും കരുതലോടെ പരിപാലനം നൽകിയാലേ മികച്ച ഫലം ലഭിക്കുകയുള്ളൂ. ഇഞ്ചിയിൽ പ്രതീക്ഷിച്ച വിളവെടുപ്പ് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ. ഇനിതാ ഇഞ്ചി കൃഷിരീതികളെക്കുറിച്ചും വിള പരിപാലനത്തെയും കുറിച്ച് പറഞ്ഞു തരികയാണ് വെള്ളായനി കാർഷിക കോളേജ് തോട്ടവിള സുഗന്ധവ്യഞ്ജന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ദീപ എസ് നായർ.
1: ഇഞ്ചി സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും വളരെ പുരാതന കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്നു. പച്ച ഇഞ്ചിയായും ഉണക്കി ചുക്കായും വളരെയേറെ വിപണന മൂല്യമുള്ള ഇഞ്ചി പല ആയുർവേദ ഔഷധക്കൂട്ടുകളിലെയും ഒരു പ്രധാന ഘടകമാണ്. ചുക്കില്ലാതെ കഷായമില്ല എന്ന പ്രശസ്തമായ മലയാളത്തിലെ ചൊല്ല് ചുക്കിൻ്റെ ഔഷധഗുണത്തെ സൂചിപ്പിക്കുന്നു. ഇഞ്ചിയിൽ നിന്നും പച്ചയിഞ്ചി, ചുക്ക്, നീർജലീകരിച്ച ഇഞ്ചി, ഇഞ്ചി പ്രിസർവ്, ഇഞ്ചി കാൻഡി, ഉപ്പിലിട്ട ഇഞ്ചി, ജിഞ്ചർ പേസ്റ്റ്, ക്രിസ്റ്റലൈസ്ഡ് ജിഞ്ചർ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഇഞ്ചിയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന തൈലവും സത്തും വിപണിയിൽ ലഭ്യമാണ്. വാണിജ്യാടിസ്ഥാനത്തിലും വീട്ടാവശ്യത്തിനായി അടുക്കളത്തോട്ടത്തിലും ഇഞ്ചി കൃഷി ചെയ്തു വരുന്നു. ചൂടും ഈർപ്പവും കലർന്ന കാലാവസ്ഥയും ജൈവാംശം കൂടുതലുള്ളതും നല്ല നീർവാർച്ചയുള്ളതുമായ മണ്ണാണ് ഇഞ്ചി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. മണ്ണിൽ നിന്നും പോഷകമൂലകങ്ങൾ ധാരാളമായി

വലിച്ചെടുക്കും എന്നതുകൊണ്ട് തന്നെ ഒരേ സ്ഥലത്ത് തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കുന്നതാണ് അഭികാമ്യം. തുറസ്സായ അല്പം ചരിവുള്ള സ്ഥലങ്ങളിലാണ് ഇഞ്ചി നന്നായി വളരുന്നത്. സാമാന്യം തണലിലും ഇഞ്ചി വളരും. അതുകൊണ്ട് തന്നെ തനിവിളയായും തെങ്ങും തോപ്പുകളിലും മറ്റും ഇടവിളയായും ഇഞ്ചി കൃഷി ചെയ്യാം. ഇഞ്ചി കൃഷി പൂർണ്ണമായും മഴയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ വേനൽമഴ ലഭിച്ചതിന് ശേഷം ഏപ്രിൽ പകുതിയോടെ വിത്ത് നടുന്ന രീതിയാണ് പൊതുവേയുള്ളത്. നടിയിൽ മുതൽ മുള പൊടിച്ച് കഴിയുന്നത് വരെ മിതമായും വളർച്ചാ സമയത്ത് സമൃദ്ധമായ മഴ ലഭിക്കുന്നത് ഇഞ്ചിയുടെ വിളവ് വർദ്ധിപ്പിക്കും. എന്നാൽ മഴക്കാലത്ത് കൃഷിയിടത്തിൽ വെള്ളം കെട്ടി നിൽക്കരുത്. വെള്ളം വാർന്നു പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വിളവെടുപ്പിന് മുൻപുള്ള ഒരു മാസക്കാലം മഴ ഇല്ലാതിരിക്കുന്നത് മണ്ണിലെ ഈർപ്പം വലിയുന്നതിനും ഇഞ്ചി വേഗം മൂപ്പുന്നതിനും സഹായിക്കും. നന സൗകര്യമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഫെബ്രുവരി മുതൽ തന്നെ ഇഞ്ചി നട്ടുവളർത്താവുന്നതാണ്. നടീലിന് ഉപയോഗിക്കുന്ന വിത്തിഞ്ചി രോഗകീട വിമുക്തമായിരിക്കണം. വിത്ത് തിരഞ്ഞെടുക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നല്ല വളർച്ചയും ആരോഗ്യവും മുഴുപ്പും രോഗകീടബാധ ഏൽക്കാത്തതുമായ ഇഞ്ചി ആയിരിക്കണം വിത്തിനായി ശേഖരിക്കേണ്ടത്. ഇതിനായി 6 മുതൽ 7 മാസം വരെ പ്രായമായ സസ്യങ്ങൾ കൃഷിയിടത്തിൽ തിരഞ്ഞെടുക്കണം. അവ 8 മാസം വളർച്ചയെത്തുമ്പോൾ പ്രകന്ധങ്ങൾക്കും മുളകൾക്കും ക്ഷതം സംഭവിക്കാത്ത രീതിയിൽ വിത്തിനായി കിളച്ചെടുക്കണം. ഇഞ്ചി വിത്ത് സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി സ്യൂഡോമോണാസ് എന്ന ജൈവകുമിൽ നാശിനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ ലയിപ്പിച്ച് അതിൽ മുക്കി തണലിൽ ഉണക്കിയെടുക്കണം. കൂടുതൽ വിത്തിഞ്ചി സൂക്ഷിക്കേണ്ട സാഹചര്യത്തിൽ അവ കുഴികളിൽ സംഭരിക്കുന്നതാണ് ഉത്തമം. ഇഞ്ചി നടുന്നതിനായി കിളച്ച് മണ്ണിളക്കിയ ശേഷം 3 അടി വീതിയും 10 അടി നീളവും 1 അടി ഉയരവുമുള്ള വാരങ്ങൾ എടുക്കണം. 2 വാരങ്ങൾ തമ്മിൽ 40 സെന്റിമീറ്റർ അകലമുണ്ടാകണം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ തടങ്ങൾക്കിടയിൽ ചാല് കീറുകയും വേണം. ഇഞ്ചിയുടെ വളരെ പ്രധാനപ്പെട്ട രോഗമായ മൂടുചിയൽ പ്രതിരോധിക്കാനായി തടം 1 15 ഗ്രാം ബ്ലീച്ചിംഗ് പൗഡറും 250 ഗ്രാം കുമായവും ഇട്ടുകൊടുക്കാം. ഒരാഴ്ചയ്ക്ക് ശേഷം ഏക്കറിന് 12 ടൺ എന്ന തോതിൽ ഉണക്കിപ്പൊടിച്ച ചാണകമോ കമ്പോസ്റ്റോ ജൈവവളമോ മണ്ണിൽ കലർത്താം. ഇപ്രകാരം തയ്യാറാക്കിയ തടങ്ങളിൽ 20 സെന്റിമീറ്റർ അകലത്തിൽ 10 സെന്റിമീറ്റർ ആഴമുള്ള ചെറുകുഴികൾ എടുക്കണം. സംഭരിച്ചു വച്ച വിത്തിഞ്ചി 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത മിശ്രിതത്തിൽ 30 മിനിറ്റ് ഇട്ട് വച്ച ശേഷം തണലിലിട്ട് ഉണക്കി നടാം. 15 മുതൽ 20 ഗ്രാം വരെ തൂക്കമുള്ള 1-ഓ 2-ഓ മുകുളങ്ങളുള്ള വിത്തിഞ്ചിയാണ് നടാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ 3 മുതൽ 5 ഗ്രാം വരെ മാത്രം ഭാരമുള്ള ഒറ്റ മുകുളം മാത്രമുള്ള കഷ്ണങ്ങളിൽ നിന്നും പോട്രയിൽ വളർത്തിയെടുക്കുന്ന ഇഞ്ചിത്തൈകളും ഇന്ന് പ്രചാരത്തിലുണ്ട്. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ചെടികൾ പരമ്പരാഗത നടീലിന് തുല്യമായ വിളവ് നൽകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വാരങ്ങളിൽ എടുത്ത ചെറുകുഴികളിൽ വിത്തിഞ്ചിയോ ഇഞ്ചിത്തൈയോ നടാവുന്നതാണ്. നടുന്ന സമയത്ത് തന്നെ അടിവളമായി 1 ഏക്കറിന് 100 കിലോഗ്രാം രാജ്ഫോസ്, 15 കിലോഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ ചേർത്ത് കൊടുക്കണം. നട്ടതിനു ശേഷം പച്ചില കൊണ്ട് പുതയിടൽ നിർബന്ധമാണ്. 1 ഏക്കറിന് 6 ടൺ പച്ചില ആവശ്യമായി വരും. 2ാം മാസത്തിലും 4ാം മാസത്തിലും വളപ്രയോഗം നടത്തണം. 2ാം മാസത്തിൽ 32 കിലോഗ്രാം യൂറിയയും 4ാം മാസത്തിൽ 32 കിലോഗ്രാം യൂറിയയും 16 കിലോഗ്രാം പൊട്ടാഷും വളമായി നൽകണം. രാസവളം നൽകുന്നതിന് മുമ്പ് കള നീക്കം ചെയ്യുകയും അതിനുശേഷം മണ്ണ് കയറ്റി കൊടുക്കുകയും ചെയ്യാം. 2ാം മാസത്തിലും 4ാം മാസത്തിലും മണ്ണ് കയറ്റി കൊടുത്തതിന് ശേഷം 3 മുതൽ 4 ടൺ വരെ പച്ചിലകൾ കൊണ്ട് പുതയിടൽ ആവർത്തിക്കണം. രാസവളം നൽകുന്നതിന് മുമ്പ് കള നീക്കം ചെയ്യുകയും ശേഷം മണ്ണ് കയറ്റി കൊടുക്കുകയും ചെയ്യാം. 2ാം മാസത്തിലും 4ാം മാസത്തിലും മണ്ണ് കയറ്റി കൊടുത്തതിന് ശേഷം 3 മുതൽ 4 ടൺ വരെ പച്ചില കൊണ്ട് പുതയിടൽ ആവർത്തിക്കണം. ജൈവ രീതിയിലുള്ള കൃഷിയിൽ രാസവളങ്ങൾക്ക് പകരം ചാണകവും കമ്പോസ്റ്റുകളും അസോസ്പെർലം PGPR പോലുള്ള ജീവാണുവളകളും ഉപയോഗിക്കാവുന്നതാണ്. നടുന്ന സമയം ചാണകം വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ മിശ്രിതം കുഴി 1 100 ഗ്രാം എന്ന നിരക്കിൽ നൽകണം. PGPR മിക്സ് 1 എന്ന സൂക്ഷ്മാണു വളക്കൂട്ടും അടിവളമായി ചേർക്കാവുന്നതാണ്. 2ാം മാസത്തിലും 4ാം മാസത്തിലും ചാണകം 1 ഏക്കർ 4 ടൺ, മണ്ണിര കമ്പോസ്റ്റ് അഥവാ കവർപിത് കമ്പോസ്റ്റ് 750 കിലോഗ്രാം, വേപ്പിൻ പിണ്ണാക്ക് 40 കിലോഗ്രാം, ചാരം 250 കിലോഗ്രാം, അസോസ്പെർലം 1 കിലോഗ്രാം എന്ന തോതിൽ നൽകണം. അമ്ലത കൂടിയ മണ്ണിൽ കുമായം ചേർത്തതിനു ശേഷം മാത്രമേ ജീവാണുവളങ്ങൾ ഉപയോഗിക്കാവൂ. കൂടാതെ ധാരാളം ജൈവവളം ചേർത്ത് കൊടുക്കുന്നതും ആവശ്യത്തിന് നനവ് നിലനിർത്തുന്നതും ജീവാണുവളങ്ങളുടെ പ്രവർത്തനക്ഷമത കൂട്ടാൻ സഹായിക്കും. ഇവ രാസവളങ്ങളുടെ ഒപ്പം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല.

0: ഇഞ്ചിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്ന കുമൾ രോഗമാണ് മൂടുചീയൽ അഥവാ മൃദുചീയൽ. വിത്തിഞ്ചിയിൽ കൂടിയും മണ്ണിൽ കൂടിയും ഇത് പകരുന്നു. മഴക്കാലത്ത് മണ്ണിൽ ഈർപ്പം കൂടുന്നതിനാൽ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഇഞ്ചിയുടെ കടഭാഗത്ത് ആദ്യം നനഞ്ഞ പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ പാടുകൾ തണ്ടിൻ്റെ മുകൾ ഭാഗത്തേക്കും കീഴ്ഭാഗത്തേക്കും വ്യാപിക്കുന്നു. ക്രമേണ തണ്ട് ചീഞ്ഞുണങ്ങുന്നു. വേരുകളിലും കുമിൾബാധ കാണാറുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇലയുടെ അരികുകളിൽ മാത്രം മഞ്ഞളിപ്പ് കാണുന്നു. ഇത് ഇലകളിൽ വ്യാപിച്ച് ഇഴ ഉണങ്ങി നശിക്കുന്നു. ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി രോഗബാധയില്ലാത്ത വിത്തിഞ്ചി നടുന്നതിനായി ഉപയോഗിക്കണം. മുൻകാലങ്ങളിൽ രോഗബാധ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കൃഷിയിടം തയ്യാറാക്കുമ്പോൾ മണ്ണ് സൂര്യതാപീകരിക്കണം. ട്രൈക്കോഡെർമ സ്യൂഡോമോണാസ് പോലുള്ള സൂക്ഷ്മാണുക്കൾ വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി തുടങ്ങിയ ജൈവവളങ്ങളിൽ ചേർത്ത് മണ്ണിലെ രോഗാണുക്കളെ നിയന്ത്രിക്കാം. രോഗം വന്ന ചെടികൾ പിഴുതുമാറ്റി നശിപ്പിക്കുകയും മണ്ണിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ചു കൊടുക്കുകയും വേണം. ഇഞ്ചിയിലെ മറ്റൊരു പ്രശ്നമാണ് തണ്ട് തുരപ്പൻ പുഴു. പുഴുക്കൾ തണ്ടുകളിൽ തുരന്നു കയറി കോശങ്ങൾ തിന്നു നശിപ്പിക്കുന്നതിന്റെ ഫലമായി ഇലകൾ മഞ്ഞളിച്ച് തണ്ട് ഉണങ്ങുന്നു. കൂമ്പ് വലിച്ചാൽ വേർപെട്ടു പോരുകയും ചെയ്യും. പുഴു തുരന്ന ദ്വാരത്തിലൂടെ വിസർജ്യ വസ്തുക്കൾ പുറത്തു വരുന്നതും ചിനപ്പിന്റെ മധ്യഭാഗത്തുള്ള തണ്ടുകൾ ഉണങ്ങുന്നതുമാണ് ബാഹ്യ ലക്ഷണങ്ങൾ. കീടത്തിന്റെ നിയന്ത്രണത്തിനായി ബുവേറിയ ബാസിയാന എന്ന ജൈവ കുമിൾ 2%, അതായത് 20 gram ഒലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും വേപ്പെണ്ണ എമൽഷൻ 2% വീര്യത്തിലും ഒന്നിടവിട്ട് 2 ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കണം. വൈകുന്നേരങ്ങളിൽ വേണം തളിച്ചു കൊടുക്കുവാൻ. കീടബാധ കൂടുതലുള്ള സാഹചര്യത്തിൽ ക്ലോറാൻ ട്രാനിലിപ്പോൾ 2 ml 10 liter വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയിലെ വിളവെടുപ്പ് സമയം അതിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പച്ച ഇഞ്ചിക്കായി 6 മാസം മുതൽ വിളവെടുക്കാം. അതേസമയം ചുക്കുണ്ടാക്കാനാണെങ്കിൽ 8 മാസത്തിന് ശേഷം വിളവെടുക്കുന്നതാണ് ഉത്തമം. നനകൊടുത്ത് വളർത്തുന്ന സാഹചര്യത്തിൽ 1 മാസം മുന്നേ നന നിർത്തി ഇലയും തണ്ടും ഉണങ്ങിയതിന് ശേഷം വിളവെടുക്കാം. അതേസമയം ചുക്കുണ്ടാക്കാനാണെങ്കിൽ 8 മാസത്തിന് ശേഷം വിളവെടുക്കുന്നതാണ് ഉത്തമം. നനകൊടുത്ത് വളർത്തുന്ന സാഹചര്യത്തിൽ 1 മാസം മുന്നേ നന നിർത്തി ഇലയും തണ്ടും ഉണങ്ങിയതിന് ശേഷം വിളവെടുക്കാം. കൃത്യമായ പരിപാലനം വഴി 1 ഏക്കർ കൃഷിയിടത്തിൽ നിന്നും 6 മുതൽ 8 ടൺ വരെ വിളവ് ലഭിക്കുന്നതാണ്.
1: ഇഞ്ചി കൃഷി രീതിയും വിള പരിപാലനവും. വെള്ളായണി കാർഷിക കോളേജ് തോട്ടവിള സുഗന്ധവ്യഞ്ജന വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ദീപ എസ് നായർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

കാർഷിക രംഗമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. സംഗീതം മോഹൻ സിത്താര.

ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്. പാടിയവർ എം ജി ശ്രീകുമാർ ചിത്ര. സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ആശംസകളോടെ രഞ്ജിനി ടി.